ഗുഡ് ഈവനിംഗ് മണിപ്പൂർഗി മഥങ് ദമുക് ലോകൊച്ചടി പ്രലോയ്ഗി മൈരി ഫിലിം അസിദഗി ബി കുഞ്ചു ബിഹാരി ശർമ്മന സക്പ മഹേന്ദ്ര വങ്കേം ചാന സേരിങ്ബ ഓഗിന സേരാങ്ബ ഇസേഖൻ ബിരക്ബ എസ്എംഎസ്എം ഇസൈസിബു ഖുരാനഖൻ ബിരക്ലിബ മിയുന കോങ്ബരഗി ബിരാചമതി ജോദിൻ ഖുരോൾ തമ്ജരി തമിനസേ.